സ്വർഗി പറി പന്തനി രാമ്രി ഔധി മന പരീ താപ്ലി ജുമൂദൈ ഥാലേ ലോംഗു മൗന ലഞ്ചു സരജലി കാലേ ബൂ താപ്ലി ജുമൂദൈ